ചടങ്ങ് വിനക അവരായി ടാക്കോ ഉള്ളുമിൻ ടാപ്പോ ചാക്കില്ല പോകും മറ്റും പേശകളൊക്കെ മകമ ചിന്നിട്ട് ചിന്നിട്ട് ഉമ്മ പിന്നെ ഞങ്ങൾ ഒപ്പിലൊക്കെ അതാത്തകൾ അനാരകളിലും കലകമാണ്.